ഗ്രഹീനം ക്രിയാഹീനം ഹക്തിഹീനം ജരാജരം യത് പൂജിതം മയാ ദൈവം പരിപൂർണം ദരസ്തമേ ഓം ശാന്തി ശാന്തി ശാന്തി ഹരി ഓം സത്യ സനാതന ധർമ്മ കീ ജയ് വി ഡു ദ സിമ്പിൾ ചാന്റ് ദിസ് വി എൻഡ് ദിസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഈവനിംഗ് താങ്ക് യു വെരി മച്ച് ലിസണേഴ്സ് ആൻഡ് വ്യൂവേഴ്സ്